0: ശ്രീരംഗവാദി ഹൈരംഗദേന മച്ചാവു സേജേട്ടി കൊൺസില്ലെ ഭൈരാത്താജിൻ്റെ പങ്കല്ലി മച്ചാവു അമൃതമയോനരെ അങ്ങാന അമൃത പുറോൾ ഒരപ്പ മത്തമസിത അങ്ങാന അമൃതദോ ധക്ചവ ഖുംലാംഗ്ലൈജമ പിബുക് ധല്ലവ കാണ്ട സംനോ രാഗി തമ്പാക്തതി അങ്ങാങ്ങതു കൊങ്കൊഞ്ചത്താ അതിന് ഹെക് തുംഖി മസ്സായ്മോന് തുമ്നലൈവ ഉറെ ഹൈരക്ക മതമസി ഇത് സംനോ രാ ഖുലാപ്പീന ഇരയിമ ലൈരേൻ ബി ഇമാകി ജാവാരി സംസില്ലക ഇമാകി ങാങ്ലോ ഖാദ കരി ഹൈ
1: ഥാങ്ജം ഇബേമൽ ദേവിന സക്പ ഖോങ്ജോം പർബ മതാങ്ന നിങ്ഥൗരോൾദ ഥങ്കാൽദ അങ്ങാങ് തൈബഗി മതാങ് താമിനരെ
2: താമിനരെ താതോ
1: അതുദി ചലിബേമ നസൈ തൗരം ഹൗദോക്ചബ മതംദ നബുങ്ന നിങ്സിങ് ജഖിബ സിൻഫമ മ ഓയ്ന പോട്ലോയ് അമസുങ് നാത്കി ഫിജെ ലൈതേങ് സേം സാബ ഹൈബ ഹിരം മസിദ കോസ്റ്റ്യൂം ഡിസൈനർ ലൈസം ശരത് കുമാർ സിംഗ് മണിപ്പൂർ സ്റ്റേറ്റ് കലാ അക്കാദമി അവാർഡിഗ നബുങ്ഗ ഉന്നദന വരി വതൈ സാബ സിമു താമിനസി
2: താമിനസി താതോ
1: ꯉꯁꯤ ꯈꯨꯡꯒꯪꯒꯤ ꯊꯧꯔꯝꯗ ꯄꯨꯗꯨꯅ ꯂꯥꯛꯆꯔꯤꯕ ꯁꯤꯟꯐꯝ ꯑꯃ ꯑꯣꯏꯅ ꯄꯣꯠꯂꯣꯏ ꯑꯃꯗꯤ ꯅꯥꯠꯀꯤ ꯐꯤꯖꯦꯠ ꯂꯩꯇꯦꯡ ꯁꯦꯝ ꯁꯥꯕ ꯍꯥꯏꯕ ꯍꯤꯔꯝ ꯑꯁꯤꯗ ꯎꯅꯗꯨꯅ ꯋꯥꯔꯤ ꯋꯥꯇꯥꯏ ꯁꯥꯟꯅꯅꯕꯒꯤ ꯃꯤꯡꯑꯣꯏꯅ ꯄꯟꯖꯔꯕꯗ ꯑꯣꯖꯥ ꯂꯥꯏꯁ꯭ꯔꯝ ꯁꯔꯠ ꯀꯨꯃꯥꯔ ꯁꯤꯡ ꯃꯅꯤꯄꯨꯔ ꯁ꯭ꯇꯦꯠ ꯀꯂꯥ ꯑꯦꯀꯥꯗꯦꯃꯤ ꯑꯦꯋꯥꯔꯗꯤ ꯀꯣꯁꯇ꯭ꯌꯨꯝ ꯗꯤꯖꯥꯏꯅꯔꯅꯤ ꯑꯣꯖꯥꯕꯨ ꯉꯁꯤꯒꯤ ꯑꯀꯥꯁꯕꯥꯅꯤ ꯏꯝꯐꯥꯜꯒꯤ ꯊꯧꯔꯝ ꯑꯁꯤꯗ ꯇꯔꯥꯝꯅ ꯑꯣꯛꯆꯕꯒ ꯂꯣꯏꯅꯅ ꯈꯨꯔꯨꯝꯖꯔꯤ
3: ꯑꯣꯛꯆꯔꯤ
1: ꯑꯣꯖꯥ ꯑꯍꯥꯟꯕꯗ ꯑꯩꯈꯣꯏꯅ ꯑꯍꯜꯂꯃꯟꯁꯤꯡꯅ ꯊꯝꯕꯤꯔꯝꯂꯕ ꯑꯩꯈꯣꯏꯒꯤ ꯆꯔꯩ ꯐꯤꯖꯦꯠ ꯁꯦꯠꯄꯒꯤ ꯑꯗꯨꯒ ꯆꯪꯗ꯭ꯔꯕ ꯌꯥꯗ꯭ꯔꯕ ꯑꯩꯈꯣꯏꯒꯤ ꯂꯨꯍꯣꯡꯕꯗ ꯃꯩꯇꯩꯁꯤꯡꯅ ꯍꯧꯖꯤꯛ ꯍꯧꯖꯤꯛ ꯁꯤꯖꯤꯟꯅꯔꯤꯕ ꯄꯣꯠꯂꯣꯏ ꯍꯥꯏꯕꯁꯤꯒꯤ ꯃꯁꯤꯒꯤ ꯁꯦꯝ ꯁꯥꯕꯒꯤ ꯑꯗꯨꯒ ꯄꯣꯠꯂꯣꯏ ꯁꯨꯕ ꯄꯣꯠꯂꯣꯏ ꯇꯨꯕꯒꯤ ꯁꯤꯒꯤ ꯑꯥꯔꯠ ꯑꯁꯤꯕꯨ ꯃꯇꯝ ꯁꯥꯡꯅ ꯌꯣꯛꯈꯠꯄꯤꯗꯅ ꯑꯣꯖꯥꯅ ꯂꯥꯛꯄꯤꯔꯤ ꯑꯗꯨꯒ ꯑꯍꯥꯟꯕ ꯋꯥꯍꯧꯗ ꯑꯣꯏꯅ ꯑꯣꯖꯥꯗꯒꯤ ꯈꯪꯖꯅꯤꯡꯉꯤꯕꯁꯤ ꯑꯩꯈꯣꯏꯒꯤ ꯄꯣꯠꯂꯣꯏ ꯍꯥꯏꯕꯁꯤ ꯃꯁꯤ ꯀꯔꯝꯕ ꯃꯇꯝꯗꯒꯤ ꯑꯩꯈꯣꯏꯅ ꯃꯩꯇꯩꯁꯤꯡꯅ ꯁꯤꯖꯤꯟꯅꯗꯨꯅ ꯂꯥꯛꯄꯅꯣ ꯑꯗꯨꯒ ꯑꯣꯖꯥꯅ ꯀꯔꯝ ꯇꯧꯗꯅ ꯀꯅꯥꯗꯒꯤ ꯍꯥꯏꯔꯤꯕ ꯑꯥꯔꯠ ꯑꯁꯤ ꯇꯝꯕꯤꯍꯧꯔꯒ ꯄꯣꯠꯂꯣꯏ ꯁꯨꯕꯒꯤ ꯊꯕꯛ ꯑꯁꯤꯗ ꯁꯤꯗ ꯆꯪꯁꯤꯟꯕꯤꯔꯛꯈꯤ ꯑꯗꯨ ꯑꯩꯒꯤ ꯋꯥꯍꯧꯗ ꯑꯣꯏꯅ ꯄꯣꯠꯂꯣꯏꯒꯤ ꯃꯇꯥꯡꯁꯤꯗ ꯍꯥꯟꯅ ꯈꯔꯗꯪ ꯊꯝꯕꯤꯌꯨ
3: ꯄꯣꯠꯂꯣꯏ ꯍꯥꯏꯕꯁꯤ ꯑꯩꯈꯣꯏꯅ ꯁꯦꯠꯂꯤꯕ ꯂꯨꯍꯣꯡꯕ ꯃꯥꯏꯕꯤ ꯈꯝꯕ ꯊꯣꯏꯕꯤ ꯑꯩꯈꯣꯏꯒꯤ ꯃꯥꯔꯁꯦꯜ ꯑꯥꯔꯠꯁꯀꯤ ꯀꯥꯡꯕꯨꯅ ꯁꯦꯠꯂꯤꯕ ꯍꯥꯏꯗꯤ ꯃꯆꯨ ꯃꯃꯦꯟ ꯐꯤꯛꯁ ꯑꯣꯏꯔꯕ ꯑꯗꯨꯕꯨ ꯄꯣꯠꯂꯣꯏ ꯍꯥꯏꯕꯅꯤ
1: ꯑꯣ ꯂꯨꯍꯣꯡꯕꯗ ꯁꯦꯠꯂꯤꯁꯤꯡ ꯉꯥꯛꯇ
3: ꯅꯠꯇꯦ ꯑꯩꯈꯣꯏꯒꯤ ꯄꯣꯠꯂꯣꯏ ꯁꯨꯐꯝꯗ ꯂꯩꯔꯤꯁꯦ ꯂꯨꯍꯣꯡꯕꯗ ꯁꯦꯠꯂꯤꯕ ꯑꯆꯧꯕꯁꯦ ꯃꯁꯤꯗꯤ ꯀꯨꯃꯤꯟ ꯀꯧꯋꯤꯀꯣ ꯄꯣꯠꯂꯣꯏ ꯍꯥꯏꯗꯤ ꯀꯣꯁꯇ꯭ꯌꯨꯝ ꯍꯥꯏꯕꯅꯤ ꯐꯅꯦꯛ ꯍꯥꯏꯔꯒ ꯐꯅꯦꯛ ꯃꯈꯟ ꯃꯌꯥꯝ ꯂꯩꯗꯅ ꯑꯗꯨꯒꯨꯝꯕꯅꯤ ꯁꯨꯃꯥꯏꯅ ꯇꯧꯋꯤ ꯑꯗꯣ ꯑꯩꯈꯣꯏꯒꯤ ꯔꯥꯖꯁ꯭ꯔꯤ ꯚꯩꯒꯆꯟꯗ꯭ꯔꯅ ꯒꯣꯕꯤꯟꯗ ꯅꯤꯔꯄꯣꯟ ꯇꯧꯔꯕ ꯃꯇꯨꯡꯗ ꯑꯩꯈꯣꯏꯒꯤ ꯒꯣꯕꯤꯟꯗ ꯍꯥꯟꯅ ꯅꯤꯔꯄꯣꯟ ꯇꯧꯔꯦ ꯃꯊꯪꯗ ꯔꯥꯙꯥ ꯂꯩꯇꯕꯗꯒꯤ ꯃꯆꯥꯅꯨꯄꯤꯅ ꯕꯤꯝꯕꯥꯕꯇꯤꯅ ꯔꯥꯙꯥ ꯁꯥꯈꯤ ꯑꯗꯩꯗ ꯑꯩꯈꯣꯏꯒꯤ ꯅꯨꯄꯤꯒꯤ ꯄꯣꯠꯂꯣꯏꯁꯦ ꯍꯧꯗꯣꯛꯑꯦ ꯑꯗꯒꯤ ꯄꯣꯠꯂꯣꯏ ꯁꯨꯕꯒꯤ ꯆꯠꯅꯕꯤ ꯑꯃꯅ ꯄꯣꯠꯂꯣꯏ ꯋꯥꯏꯕ ꯍꯥꯏꯕ ꯀꯣ ꯑꯃ ꯂꯩꯀꯣ ꯑꯗ ꯄꯣꯠꯂꯣꯏ ꯁꯨꯔꯤꯁꯤ ꯑꯩꯈꯣꯏꯒꯤ ꯅꯤꯡꯊꯧꯀꯣꯜꯒꯤ ꯂꯩꯕ ꯁꯤꯖꯁꯤꯡꯅ ꯁꯨꯕꯅꯤ ꯑꯗꯨꯅ ꯂꯩꯕ ꯁꯤꯖꯁꯤꯡꯁꯤꯒꯤ ꯃꯆꯥꯅꯨꯄꯤ ꯂꯨꯍꯣꯡꯕ ꯃꯇꯝꯗ ꯄꯣꯠꯂꯣꯏ ꯑꯍꯟꯕ ꯑꯃ ꯁꯨꯔꯒ ꯃꯍꯥꯛꯀꯤꯗꯃꯛꯇ ꯁꯦꯝꯕꯤꯔꯒ ꯂꯨꯍꯣꯡꯕꯗ ꯁꯦꯠꯂꯒ ꯃꯉꯣꯟꯗ ꯎꯜꯂꯤ ꯎꯟꯕꯗꯨꯅ ꯃꯍꯥꯛꯅ ꯃꯌꯨꯝ ꯃꯍꯥꯛꯀꯤ ꯅꯨꯄꯥ ꯃꯌꯨꯝꯗꯨ ꯌꯧꯔꯀꯥꯟꯗ ꯄꯣꯠꯂꯣꯏꯗꯨ ꯑꯃꯨꯛ ꯑꯇꯣꯞꯄꯗ ꯁꯥꯜꯂꯒ ꯃꯍꯥꯛꯀꯤ ꯁꯦꯟꯗꯣꯡ ꯂꯩꯅꯕ ꯃꯍꯥꯛꯀꯤ ꯖꯤꯕꯤꯀꯥ ꯑꯣꯏꯅꯕꯁꯨ ꯑꯗꯨꯒꯨꯝꯕ ꯏꯚꯥꯕꯇꯁꯨ ꯆꯠꯅꯕꯤ ꯑꯃ ꯂꯩ ꯑꯗ ꯑꯩꯈꯣꯏ ꯄꯣꯠꯂꯣꯏ ꯁꯨꯐꯝꯗ ꯍꯧꯖꯤꯛ ꯍꯧꯖꯤꯛꯁꯨ ꯄꯣꯠꯂꯣꯏ ꯁꯨꯐꯝꯗ ꯂꯩꯔꯤꯕ ꯃꯆꯥꯅꯨꯄꯤꯗꯣ ꯑꯗꯨ ꯂꯨꯍꯣꯡ ꯃꯇꯝꯗ ꯑꯍꯟꯕ ꯂꯥꯡꯉꯒ ꯃꯍꯥꯛꯀꯤꯗꯃꯛꯇ ꯄꯤꯒꯅꯤ ꯍꯥꯏꯕ ꯁꯨꯃꯥꯏꯅ ꯆꯠꯅꯩ ꯑꯗ ꯄꯣꯠꯂꯣꯏ ꯋꯥꯏꯕ ꯍꯥꯏꯕ ꯑꯃ ꯂꯩꯔꯤꯁꯦ ꯑꯗ ꯂꯩꯕ ꯁꯤꯖꯁꯤꯒꯤ ꯃꯌꯨꯝꯗ ꯆꯠꯂꯒ ꯉꯁꯤ ꯑꯩꯈꯣꯏꯒꯤ ꯂꯩꯕ ꯁꯤꯖꯁꯤꯡꯁꯤꯅ ꯁꯦꯠꯇ꯭ꯔꯕ ꯃꯜꯂꯕ ꯄꯣꯠꯂꯣꯏꯁꯦ ꯍꯥꯏꯗꯤ